0: ഭാര്യയുടെ മധ്യമരാത്രി ദോളഹായ്
1: ലൈവ് FM.LK
2: ദ്യുല പിറ്റിയട്ട കമുറു പിറ്റിയട്ട നാവല പിറ്റിയട്ട കൽ പിറ്റിയട്ട www.livefm.lk